ആറ് കാലേജിട് ലെക്ചറർ ബുദ്ധിജീവി ഇല്ലട് ഒരിയെ ഇത്തിനരട ബുഡിന ബഗ്ഗെ കേണ്ടിനേക്ക് എന ബോള് നെത്തി തൂതു ഉരുവായിന ബുഡേതി അപ്പി ഇല്ലഗേ പിറപോത്തോലു പണന്ന് തെൽത്തെരു താന് മദ്മെ ആവന്തിനേക്ക് കാരണ പണുണ്ടെരു എന കുടുംബദക്ലിന ബഗ്ഗെടേ കേണ്ടെരു എന മെഗ്ഗിന ബഗ്ഗെട് കേണ്ട് ആരെഗ്ല ബേജാറാണ്ട് അരടയന സുഖദുഃഖദൊട്ടുടു മോക്കിത മോഹനെ പദ്രാട് പാണിതിനല പണൊന്ന് ബുൽത്തെ മോഹനന പർച്ചയ കേണ്ടിനാരെന മോനെടൊഞ്ചി തിൽക്കത മെഞ്ചി തോജിണ്ട് മോഹനേന ദോസ്തി അയനിയാന ബർപ്പാവേ എങ്ക ആയിന കുസിയേ അരേഗു എങ്കിലിന മോക്കെത ഗാന്ത്രൊന്നു തിർപ്പാണ്ടൊടോ അഞ്ചാറ് മോഹനനൊട്ടുത ദോസ്തി കത്തെന്ന് ബുഡ്പാത് പണ്ടെരു എങ്കിലിന കൂട്ട ഒഞ്ചേ ആയ ഭാരി ബിർസേ ആണ്ട മോഹനനവു അപായദ സാധി കെർപ്പിന സുടുമർദ്ദന് മട്ടിൽഡേ കട്ടൊന്നു ഫുൾ ടൈം ബെൻപിന സാധി എന്നവു ബുഡു പൊർത്തുത ബെൻപാട്ട നാഗരിക സോഗുടിത്തൊന്നു കൂട്ടത ഗേലുകാത് ബെൻപിനവു ഒരോര പത്രികെട് നക്സലരിഗ് പരവാത് പാത്തിരുന്ന ബുദ്ധിജീവി പണ്ട് സുദ്ധിയാപ്പെ എന്ന അഭിമതനു സർക്കാര മെച്ചൊമ്പുജി ദായകുന്നുണ്ട അവു സരക്കോറത പൊടുംബഗിരിന് ഗേലി മൽപ്പുനവു മോഹനെ നിജവായിന ഒരു സോഷ്യൽ വർക്കർ ആണ്ട സർക്കാരത ദിസ്റ്റിട് ആയ ദുഷ്ടെ ദ്രോഹി അഞ്ചാത് പോലീസെറിന ബന്ധുക്കുത മോനെ ആയനഞ്ചേ തിരുകുതുണ്ടു എതിരുമിനി തിക്കേട ഷൂട്ടേ ഐക്ക് സമർത്ഥനെ പണ്ട മെയിൻറ്റൈനിങ് ലോ ആൻഡ് ഓർഡർ ആ പുകർത്തിത ലെക്ചർ കേണ്ട് ഞാൻ കുസീട്ടേ കുടരന്തിയേ ആയന വേഗ വർപ്പാവറ എങ്ക ആയനൊട്ടുടെ ഉപ്പൊടു ഐക്കാറ് നക്സലൈറ്റിന് മോക്കെമൽപ്പുനക്ലേഗ് ഇഞ്ചിത്തിന തൊടു ഉപ്പിരെ ബല്ലി പന്ത് പണ്ടേര് യാന ബുൽപ്പുനവ് ജോറാണ്ട് എല്ലെ ബയ്യഗ് ആയനേന ദോസ്തിന ഇല്ലക ലെപ്പുടാവേ അല്പനിക്കുളു ബോഡിത്തിനാത്ത് പാത്തിരൊന്നലേ ഇഞ്ച പണ്ടിന അണ്ണെ പണ്ടി പാത്തിര നടപ്പായരു മനദാനി എങ്കുളു ഒട്ടുകായിനി ഒരു സിവിൽ വക്കീലെ ദിന ഇല്ലട് നാല് ദിന അല്പനേ ഇത്തേ ഇല്ലടേ അരന ആഫീസില ഉണ്ടു അടെഗ് കക്ഷികാരരു ബർപ്പെരു ആസ്തിപാസ്തി സാല സോലദ സംഗത്തിനെ പാത്തിരുവരു ആണ്ട ഔമാത ഗുപിത സാങ്കേതിക ഭാഷകെ നക്സൽ സംബന്ധ സംഗത്തിലുഗെ ആറ് എങ്കിലിഗ് ദിഞ്ച ജാഗ്രത പണ്ടെരു ഇഞ്ചിപ്പ മലക്കാടട് നക്സലരെന്ന് വർച്ചിതെപ്പുന കോമ്പിങ് കജ്ജ സർക്കാർ വ്യവസ്ഥ മൽത്തൊന്നുണ്ടു നരബോണ്ടെഡ് മാമല്ല മിസ്മെരായിന കമാണ്ടർ നക്ലെന് ആയക്കട്ടത ജാഗിഗ് കടപ്പുടൊന്നുല്ലെരു ഏതാണ്ടല കാടുദക്കലു നാടുദക്കലെടുത് ബിഗു പത്തുതാണ്ട് പണ്ണക പുരൽതു പാറുന്ന എട്ടു ദക്കുലു ഏതോ സർത്തി പത്രികേട് സുദ്ധിയാപ്പിനി പൊക്കടിതനെ പോലീസരു പത്തുകൊണ്ടയിനക്കലു നക്കലി നക്സലെരു ഊർദ പുണ്ടു പോക്രിലു ബെന്ത് തിനേരെ ബെരിബഗ്ഗന്തിന സോംബെരിലു നക്സലെറിന സോഗുപാടൊന്നു സുലിഗിതരോടെ മൽപ്പുനക്കുലു നിജവായന നക്സലെരു ജനക്കുലെന കൊലസുഗിലിഗു ദുംബാ പുജെരു ദുംബാണ്ടല ഔ അക്കലിന കടേത അസ്ത്ര അനപത്തടു ദീപിന പജ്ജെ നമരാജ്യുടു ഈ ദാന്തലേ സുരുവാനകനേ ഗുപ്പിത വാർത്താ ഇലാക്കെ സർക്കാരൊഗു സുദ്ധി മുട്ടാതുണ്ട് സർക്കാര മനസ്സു മൽത്തുണ്ട ചിഗിരിടേ അയിന് മുയ്ത്തുതൊല്ലി ബഡബഗ്ഗെറിന ബഗ്ഗെട് സർക്കാര പാടൊമ്പിന എഡ്ഡി യോജനയിലെന്ന് സരികട്ടിട് നടപ്പാതുണ്ടല ആത്തു ചിരംജീവി സിംഗ് ബൊക്ക ഡിസി കതാരിയ വരദിദഞ്ച കാടുത ഊരലിന അഭിവൃദ്ധി മൽത്തുദാണ്ടല ആത്തു അഞ്ചിന ഒവെൻല മൽത്തുജി നക്സലെറിന ഇംഗിത അർത്ഥമൽത്തൊനന്ദേ അക്കുലു സമാജദ ഉഗ്ര കണ്ണെമുള്ളൊന്നു ഗ്രൈത്തത് ബൂർസുഡു ദൊങ്കെരെഗേ തൂണ്ടു ദൊങ്കുനവു സുലഭന കൂട്ട നനലാത്തു ബുളേണ്ടു നന നക്സല് ദന്ദെനു ഉന്താവടാണ്ട മല്ല കാളകനേ ആവടാവു ബലാത്കാരുടു അന്താര മൽപ്പു ലെക്കല ഇജ്ജി ഒഞ്ചി കോടിടു ദൊങ്കുനക പത്തു കോടിടു മണ്ടെതിർപ്പുണ്ടു ഐക്കു ഒഞ്ചേ പരിയാര അഭിവൃദ്ധിത കജ്ജ നടപ്പാവുനവു ഇഞ്ച പണൊമ്പിന ആ വക്കീലെതിട പാതിരുന്നനേ ഒഞ്ചി പൊസ അനുഭവ ആണ്ടി ആ വക്കീലെതിഗ് ബത്കിട് ആസിനേ ഇജ്ജി അരെഗ് ബത്ക് ബൊർച്ചാവരെഗ് കാരണലാ ഉണ്ടുഗേ അരന കണ്ടനില ഒരിയേ മകേല ഒഞ്ചേ ദിന ആക്സിഡെന്റ് സൈതെരു ആ ദുക്കൊനു എഞ്ചന തടത്തൊന്നുല്ലെരു സൈത്തിനക്കുലു ഏ പല പണൊന്നിത്തെരുഗേ ഭ്രഷ്ടാചാര അരപ്പുനേക്ക് നക്സൽ ക്രാന്തിയെ സരിയായിന പരിയാര പണ്ട് അഞ്ചാക്ലിന എണ്ണൊന്നു എങ്കിലെഗ് സായമൽത്തൊന്നുല്ലെരു നന്ന ഏപ്പാടേക്ക് പോപ്പറു റുക്കു കേണ്ടല് ഔ പണീരഗാപ്പുജി ആ മർഗിലിട് ഇത്തെല നാഗരികേർന്നഞ്ചത പോലീസ് സോയി ദെത്തൊന്നുല്ലെരുഗെ അന്മാനൊഗു പനീത്ത് ഇടയിത്തുണ്ടല വല ബീജുവെരു പത്ത് കൊണേരട കത്തി മുഗിലെക്കനെ ഐക്കാത്ര എങ്കു